അഹദ്. അല്ലാഹ് പറമായി, ഹുവ എ പൈഗംബർ, ഇലാഹുക്കും ഇലാഹു വാഹിദ്, ഇലാഹ മാഹിം ഉദ് സ്ഥാനിഷ്ഠതാ സുദപാര ലാ സിവാദ അഗല മാസിബ്ന ചിതാസി പേദാക്ണി ചരിനോ പരിനി പേദാക്ളി രി അടാ ലോകാത അല്ലാഹ് പേദാക്ളി രി. അല്ലാഹ് വൈവർത ഉവായ چی عیسیٰ زما زوین دے حزیر میں زوین دے مریم زما بی بی ندا عیسیٰ زما زوین